0: testers which continue to filter in. I'm just going to ask ECR to cut the fallback, please. Coming in, former Keralam Chief Minister Pinarayi Vijayan has been detained. CPM MP John Brittas also detained in Delhi. Pinarayi Vijayan, John Brittas detained after the Keralam Bhavan protest. Other leaders also of the left taken into detention. John Brittas says, we don't know where we are going. Delhi has been taken over by cops alleging civil liberties being taken away. Warning. The Prime Minister and the Home Minister over Gyanesh Kumar and protecting him at the cost of clamping on civil rights. Listen in.
1: Sabayam onnara ayirikkanu. Onnara ayirikkanu. Ippolum Sagav Pinarayi Balagopalan njanum oru Bolero jeepile police custody Delhi nerathilanu ullathu. Evidekkanu kondu povunnathu. എന്താണ് ഇവരുടെ ഉദ്ദേശമെന്ന് ഞങ്ങൾ കുറെ നേരമായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് സഖാവ് പിണറായി വിജയൻ. അദ്ദേഹത്തിന് ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, സമയത്തിന് മരുന്ന് കഴിക്കേണ്ടതാണ്. പക്ഷേ ഒരു തരത്തിലും സാമാന്യ മര്യാദ ഞങ്ങളോട് കാണിക്കാൻ ഇവർ തയ്യാറല്ല. ഇപ്പൊ ബാലഗോപാലിനെ എന്നെ വിട്ടോളൂ, പക്ഷേ സഖാവ് പിണറായിയെ പോലുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ ഈ രൂപത്തിലാണ് ഡൽഹി പോലീസ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും സാധാരണക്കാരൻ അവസ്ഥ? ഒന്നര കഴിഞ്ഞിരിക്കുന്നു, ഒന്നര കഴിഞ്ഞിട്ടും എത്രയോ മണിക്കൂറായി ഡൽഹി നിരത്തിലൂടെ ഞങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ മുതിർന്ന ഓഫീസർമാർ നിർദ്ദേശിക്കാതെ ഒരു വ്യക്തത ഉണ്ടാകില്ല. നിങ്ങൾ നിരത്തിൽ തന്നെയായിരിക്കും ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കും എന്നാണ് ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളോട് പറയുന്നത്.
0: All right, viewers, in the last 2 hours, there have been detention of 3 former chief ministers of the country, Mamata Banerjee, Arvind Kejriwal, and now Pinarayi Vijayan. All 3 taken into detention, while other political leaders also caught in detention in various parts of the national capital. I just want to walk our viewers through on what has taken place since the course of the morning, where Abhijit Dibke, Saurav Das, Ashutosh Ranka, who had given the clarion call of a Jantar Mantar-like protest 2.0, were asking people to make their way in protest, asking for the resignation of the chief election commissioner to Jantar Mantar. Unprecedented fortification of the national capital has resulted since the course of the morning of detention of hundreds of protesters who came out in large numbers to support the CJP cause. On the other hand, all 3 CJP leaders have been detained separately at that, and political parties also caught in detention. Let's quickly listen in to, all right, multiple press conferences as well for the BJP, from the BJP and the government, to give their side of the story. The protest wasn't given permission, and the BJP calling the protest as a moment or an attempt of anarchy where Delhi is concerned. Listen in to Ravi Shankar Prasad.
2: परेशान कर रखा है और सड़क के प्रोटेस्ट को वेपनाइज कर रहे हैं, लेकिन हमें गर्व है हिंदुस्तान की जनता पर कि उन्होंने उनके इस षड्यंत्र को निरस्त किया है, असफल किया है। लोकतंत्र की शालीनता, जनता का आशीर्वाद, अराजकता पर विजय हुआ है। और इस बात को मैं पूरी जिम्मेवारी से कहना चाहता हूं, द डिग्निटी ऑफ डेमोक्रेसी हैज डिस्ट्रॉयड the chronic anarchy which the opposition is trying to foment. क्या चाहते हैं आप? आज कुछ हम बड़े सवाल उठाना चाहते हैं यहां पर। ये चाहते क्या हैं? और थोड़ा इसका बैकग्राउंड देना जरूरी है आज की परिस्थिति को समझने के लिए। याद करिए, जब मोदी जी 15 में आए थे, जीते थे 14 में, तो 15 से ईवीएम की कहानी शुरू की गई। उस समय देश का कानून मंत्री था, बहुत बहस संसद में हुई। हमने बताया कि जब आप जीते तो ईवीएम ठीक, चाहे मायावती या अखिलेश, और जब मोदी जीते तो ईवीएम खराब। फिर जब 19 में मोदी जी जीत गए, फिर 24 में जीत गए, तो फिर एसआईआर की कहानी शुरू की गई। मैं बहुत संक्षेप में बताना चाहता हूं।